0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ കൊട്ടാരക്കര വിനായകം സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. ശ്രീ ആലപ്പുഴ എസ് വിജയകുമാർ വിശേഷാൽ തവിൽ. ആദ്യം ആന്തോളിക രാഗത്തിൽ രാഗസുധാരസ.

0: ഇനി യമുനാ കല്യാണി രാഗത്തിൽ ഭാവയാമി ഗോപബാലം എന്ന കൃതികൾക്കാം ഖണ്ഡചാപ്പ് താളം അന്നമാചാര്യ രചിച്ചത്.
1: Continuing the Nagaswaram recital, they will now present a composition of Annamacharya, Bhavayami Gopabalam. In the rag, Yamuna Kalyani, set to Kandachapatal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ കൊട്ടാരക്കര വിനായകം സംഘവും അവതരിപ്പിക്കുന്ന നാഗസുര കച്ചേരി. വിശേഷാൽ തവിൽ ശ്രീ ആലപ്പുഴ എസ് വിജയകുമാർ. ഇനി ഷൺമുഖപ്രിയ രാഗത്തിൽ പാർവതി നായകനെ എന്ന കൃതി കേൾക്കാം. ആദിതാളം പാപനാശം ശിവൻ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Nagasuram recital by Shri Kottarakara Vinayakan Patti. They are accompanied on the special tabla by Shri Alapura S. Vijayakumar. Next is a composition of Pavanasham Shivan, Parvati Nayagane, in the rag Shanmukapriya, set to Adithal.

0: അവസാനമായി വെങ്കടാചല നിലയം എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം. രാഗം സിന്ധുഭൈരവി, ആദിതാളം.
1: ശ്രീ കൊട്ടാരക്കര വിനായകൻ പാട്ടി കൺക്ലൂഡ് യർ നാഗസ്വരം റിസൈറ്റൽ വിത്ത് ദേവർനാമ ഓഫ് പുരന്ദരദാസർ വെങ്കിടാചല നിലയം ഇൻ ദ രാഗ് സിന്ധുഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ കൊട്ടാരക്കര വിനായകം സംഘവും അവതരിപ്പിച്ച നാഗസുരക്കച്ചേരി. വിശേഷാൽ തവിൽ ശ്രീ ആലപ്പുഴ എസ് വിജയകുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to Nagaswaram Recital by Shri Kottarakara Vinayakan Party. They were accompanied on the special tawal by Shri Alapura S. Vijayakumar. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH anytime Indian music.
0: Ini laya vinyasam kelkam. Alapura S. Vijayakumar tavilil vaichathu Roopakathalam.
1: Listen to live vinyasam presented on the tawal by Alapura S. Vijayakumar, set to Roopakathalam.

0: ആലപ്പുഴ എസ് വിജയകുമാർ തവിലിൽ വായിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. രൂപകതാളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ലൈവ് വിന്യാസം പ്രസന്റഡ് ഓൺ ദ തവിൽ ബൈ ആലപ്പുഴ എസ് വിജയകുമാർ. സെറ്റ് ടു രൂപകതാൾ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime, Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി രമ രാമയ്യ പാടിയ കൃതികൾ കേൾക്കാം. ശ്രീ കടനാട് വി കെ ഹരിദാസ് വയലിൻ, ശ്രീ വെൺകുളം എം മനീഷ് കുമാർ മൃദംഗം, ശ്രീ നെയ്യാറ്റിൻകര ജി കൃഷ്ണൻ മുഖർശംഖ്. ആദ്യം ശരണം ഭവകരുണാമയി എന്നാരംഭിക്കുന്ന നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. രാഗം ഹംസ വിനോദിനി, രൂപക താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shrimati Rama Rama.

0: ഇനി കീരവാണി രാഗത്തിൽ നീ ചരണാംബുജമുലു എന്ന കൃതി കേൾക്കാം. ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ചത്.
1: കണ്ടിന്യൂ യുവർ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ. ഷിവലാ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് ജി എൻ ബാലസുബ്രഹ്മണ്യം. നീ ചരണാംബുജമുലു ഇൻ ദ രാഗ് കീരവാണി സെറ്റ് ടു ആദിതാൾ.
2: Tere re re na

0: അടുത്തതായി സകല സമ്പത് പ്രഭേ എന്ന കൃതി കേൾക്കാം. രാഗം രീതിഗൗള, ഖണ്ഡചാപ്പ് താളം ഹരികേശ നെല്ലൂർ മുത്തയ്യ ഭാഗവതർ രചിച്ചത്.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് ഹരികേശ നെല്ലൂർ മുത്തയ്യ ഭാഗവതർ. സകല സമ്പത് പ്രഭേ ഇന്ദ് രാഗ് രീതിഗൗള സെറ്റ് ടു ഖണ്ഡചാപ്പ് താള്.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി രമാ രാമയ്യ പാടിയ കൃതികൾ. ശ്രീ കടനാട് വി കെ ഹരിദാസ് വയലിൻ, ശ്രീ വെൺകുളം എം മനീഷ് കുമാർ മൃദംഗം, ശ്രീ നെയ്യാറ്റിൻകര ജി കൃഷ്ണൻ മുഖർശംഖ്. ഇനി സന്ദേഹമോ എന്നാരംഭിക്കുന്ന കൃതികൾക്ക് രാഗം കല്യാണി, രൂപകതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital, Pashamati Rama Ramayya. She is accompanied on the violin by Shri Kadanad V. K. Haridas, on the mridangam by Shri Venkulam M. Manish Kumar, and on the morsing by Shri Neyyattingra G. Krishnan. Next is a composition of Saint Thyagaraja, Sandehamu. In the rag, Kalyani, set to Rubagatal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി രമാരാമയ്യ പാടിയ കൃതികൾ. ശ്രീ കടനാട് വി കെ ഹരിദാസ് വയലിൻ, ശ്രീ വെൺകുളം എം മനീഷ് കുമാർ മൃദംഗം, ശ്രീ നെയ്യാറ്റിൻകര ജി കൃഷ്ണൻ മുഖർശങ്ക്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി രമാരാമയ്യ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ കടനാട് വി കെ ഹരിദാസ് ഓൺ ദ വയലിൻ, ശ്രീ വെൺകുളം എം മനീഷ് കുമാർ ഓൺ ദ മൃദംഗം ആൻഡ് ഓൺ ദ മോർ സിംഗ് ബൈ ശ്രീ നെയ്യാറ്റിൻകര ജി കൃഷ്ണൻ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫരാഗം 24/7 DTH, എനിടൈം ഇന്ത്യൻ മ്യൂസിക്.
0: ഇനി ലയവിന്യാസം കേൾക്കാം. ഗുരുവായൂർ ദ്വരെ മൃദംഗത്തിൽ വായിച്ചത് മിശ്ര ചാപ്പത്താളം.
1: ലിസൺ ടു ലയവിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ ഗുരുവായൂർ ദ്വരെ. ലിസൺ ടു മിശ്ര ചാപ്പത്താളം.

0: ഗുരുവായൂർ ദൊരൈ മൃദംഗത്തിൽ വായിച്ച ലയവിന്യാസമാണ് ഇതുവരെ കേട്ടത്. മിശ്രചാപ്പുതാളം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ലൈവ് വിന്യാസം പ്രസന്റഡ് ഓൺ ദ മൃദംഗം ബൈ ഗുരുവായൂർ ദൊരൈ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH, anytime, Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ വിജയ് ശ്രീ ഹരിദാസിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Vijay Shri Haridas. She is accompanied by Jayaprakash Gopal on violin, P. Unnikrishnan on mridangam. Shri Mahaganapati, Aphogi Ragam, Khanda Chapatalam, N.S. Ramachandran's Krithi. First item of this concert is in Raga Aphogi, Shri Mahaganapati. Set to Khanda Chapatala, N.S. Ramachandran's Krithi.

ഇഹപര സുഖം വാചസ്പതി രാഗം രൂപകതാളം കോടീശ്വര അയ്യർ കൃതി നെക്സ്റ്റ് ഐറ്റം ഈസ് ഇഹപര സുഖം എൻ രാഗ വാചസ്പതി സെറ്റ് രൂപകതാള കമ്പോസ്ഡ് ബൈ കോടീശ്വര അയ്യർ

അടുത്തത് നാഗസ്വരാവലി രാഗത്തിൽ ശ്രീപദേ എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് ശ്രീപദേ ഇൻ രാഗ നാഗസ്വരാവലി, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ, സെറ്റ് ടു ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിജയ് ശ്രീ ഹരിദാസ് പാടുന്ന കൃതികൾ. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ വിജയ് ശ്രീ ഹരിദാസ്. ഷീ ഈസ് അക്കമ്പനീഡ് ബൈ ജയപ്രകാശ് ഗോപാൽ ഓൺ വയലിൻ ആൻഡ് പി ഉണ്ണികൃഷ്ണൻ ഓൺ മൃദംഗം. കൊലുവ മരഗത, തോടിരാഗം, ആദിതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് കൊലുവ മരഗത ഇൻ രാഗ തോടി സെറ്റ് ടു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജകൃതി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് വിജയശ്രീ ഹരിദാസ് പാടിയ കൃതികൾ. ജയപ്രകാശ് ഗോപാൽ വയലിൻ, പി ഉണ്ണികൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ വിജയശ്രീ ഹരിദാസ്. ഷി വാസ് അക്കംപനീഡ് ബൈ ജയപ്രകാശ് ഗോപാൽ ഓൺ വയലിൻ ആൻഡ് പി ഉണ്ണികൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH.